0: മലേ മംഗളനാട്,
1: ആയ മലേ എരിസ മലേ യങ്ക മലനാടോ, യങ്ക മലനാട് തമ്പി മല മംഗളനാടേ.
0: മലമലേ എരിസ മലേ യങ്ക മലനാട് തമ്പി മല മംഗളനാടേ.
1: കൊച്ചുമലേ കുടകു മലേ യങ്ക മലനാടോ, യങ്ക മലനാട് തമ്പി മല മംഗളനാടേ. കൊച്ചുമല കുടകുമല എങ്ക മലനാടോ, എങ്ക മലനാട് തമ്പി.

0: പച്ചമല പൗഷമല എങ്കമലനാട് എങ്കമലനാട് തമ്പി മലമംഗനാട്
1: പച്ചമല പൗഷമല എങ്കമലനാട് എങ്കമലനാട് തമ്പി മലമംഗനാട്.